0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വോയിസ് ഓഫ് റേഡിയോ .org ഇന്നത്തെ തലമുറയുടെ ശബ്ദം.
1: You won't forget your birthday. You shouldn't forget the law. All young men need to register with the Selective Service System within 30 days of their 18th birthday. By registering, you keep yourself eligible for federal loans and Pell grants, jobs,